0: ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും. ദിവ്യരാജ്യകെ അഡ്വസം ഗെന്ദവാദി ടെലിവിഷൻ മോൾഡിസ് മെദിർക്കു അഹാഷെ പുണാണ മി പ്രോഗ്രാം ബല്ലവും ഗെന്ദവായ മിഹ ഫരാത്തക മർഹബാദന്നവ. അഹാഷെ പുണാണ മി പ്രോഗ്രാമക്ക് സിയാസി ദായര ഗഹരക്കാത്തിരുവ ഫരാത്തക സർക്കാരുകെ ഇദാര ആദി കുംഫുണിതഹുകെ ഇസ് വെരിന്ന റയ്യത്തുന ഗുളുവാദിനുമുക ഗൊത്തും അളുഗൺമെൻ ഗെനസ്തിയ പ്രോഗ്രാമെ. കൊമ്മ ഹഫ്ത പ്രോഗ്രാമുകെസ് അളുഗൺമെൻ നായകീഗ മെഹമാനുകു ബാരി വടാഗണവ. മെഹമാൻ ജവാബ് ദേവും ഗെന്ദവണി പി എസ് എം എ മെദിർക്കു അളുഗൺമെൻ ഹുളുവാല ഫുരുസത്തുക റയ്യത്തും ഫോണുവ ഫാസുവാൽതക. ಮೇ ಹಫ್ತಾಗ ಸಳಗಣ್ಮೆ ಎ ಫುರುಸತ್ತು ರೈತನ ಹುಳುವಾಲಿ ಗಿನ ಅದಕ್ಕೆ ಸುವಾಲ್ತಕ್ಕೆ ಅಳಗಣ್ಣ ಮಣಿ ಲಿಬಿಫ ಎಮ್ಮ ಮೇ ಹಫ್ತಾಗೆ ಸುವಾಲ್ ತೋಗೆ ಜವಾಬ ಅದಿ ಹಫ್ತಾಗ ಮೆಹಮಾನ ಆಗೀಗ ಕುಡ ಕುಡ ಇರುಕುಳಗೆ ತಿರೆಗ ಬತ್ತಲ್ಕೊಳ್ಳೋಣ.
1: ಅಹಾಶೆ ಬುಣಾಣ

മാവരിനക്കി യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് റഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിറാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മിഫ്താഗെ സ്വാകുഷേളി മരമാദ് ഫാദ്നാൻ ഉഫദ്ദായ ക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗി മുളിംഗ് ആ പയക്കായക്കു ബദ്ദൽ വിൽമുഗ ഉമ്മീദുക അൾഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.